ചുഴിത്തലൈപ്പെട്ട നീരതുപോലെ ചുഴൽകിൻ്റത് എന്നുള്ളം കഴിത്തലൈപ്പെട്ട നായ് അതുപോലെ കോംപത്രി കരകരയുഴുക്കൈ ഒഴി

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.